ജനാർദ്ദനം യപൂജിതം മയാ ദേവം പരിപൂർണം തരസ്തമേ പാപോഹം പാപകർമാഹം പാപ ആത്മാ പാപസംഭവ ത്രാഹി മാം പുണ്ഡരീകാക്ഷം സർവ